ചീച്ചാച്ചോ ചക്കല്ലോറം കണ്ടോ വണ്ടോ ലക്കടക്കട്ടം അക്കോ ടക്കോ ഇടികിടി ഇടികോ ഇടിപ്പായ് വിടിപ്പായ് ചിക്കിച്ചക്കച്ചോ ഗിലിഗിലിമൽ സുലുസുലുമൽ മകനക്ക ഹുക്കുബുക്കുരേ ടുക്കുബുക്കുരേ ചകലക്ക ബിക്കോ ചിക്കോ സിലി സിലി സിലിഗോ ബകടും ചകടും ചിക്കിച്ചക്കച്ചോ.